0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ബോംബെ സിസ്റ്റേഴ്സ് പാടിയ ത്യാഗരാജസ്വാമികൾ രചിച്ച ശ്രീരംഗം പഞ്ചരത്ന കൃതികൾ കേൾക്കാം. വയലിൻ കുമാരി എ കന്യാകുമാരി, മൃദംഗം ശ്രീ ശ്രീമുഷ്ണം വി രാജാറാവു, ഖടം എൻ ഗോവിന്ദരാജൻ. ആദ്യം ജൂതാ മുരാരെ എന്ന കീർത്തനം കേൾക്കാം. രാഗം ആരഭി, രൂപക താളം.
2: This is Ragam 24/7 DTH. Anytime Indian music. Listen to Carnatic classical vocal duet by Bombay Sisters. Listen to Sri Rangam Panjaratna compositions by Saint Thyagaraja. They are accompanied on the violin by Kumari A. Kanyakumari, on the mridangam by Sri Mushnam V. Raja Rao, and on the ghatam

0: ജൂതാ മുരാരെ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ആരഭി, രൂപകതാളം.
1: യു വിൽ ലിസ്ണിംഗ് ടു ജൂതാ മുരാരെ ഇൻ ദ രാഗ് ആരഭി സെറ്റ് ടു രൂപകതാൾ.
0: ഇനി കരുണ ജൂഡവയ്യ എന്ന കീർത്തനം കേൾക്കാം. രാഗം സാരംഗ, ആദിതാളം.
1: കണ്ടിന്യൂയിങ് ദി കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ ഡ്യുവറ്റ്, ദേ വിൽ നൗ പ്രസന്റ് കരുണ ജൂഡവയ്യ ഇൻ ദ രാഗ് സാരംഗ സെറ്റ് ടു ആദിതാൾ.

0: കരുണജൂടമയ്യ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം സാരംഗ, ആദിതാളം.
1: യു വർ ലിസ്ണിംഗ് ടു കരുണജൂടമയ്യ ഇൻ ദ രാഗ് സാരംഗ സെറ്റ് ടു ആദിതാൾ.
0: അടുത്തതായി ഹനുമത്തോടി രാഗത്തിൽ രാജു വെടല എന്ന കീർത്തനം കേൾക്കാം. രൂപക താളം.
1: നെക്സ്റ്റ് ഈസ് രാജു വെടല ഇൻ ദ രാഗ് ഹനുമത്തോടി സെറ്റ് ടു രൂപക താൾ.

0: ഹനുമത്തോടി രാഗത്തിൽ രാജു വെടല എന്ന കീർത്തനമാണ് കേട്ടത്. രൂപകതാളം.
1: യു വർ ലിസ്റ്റിംഗ് ടു രാജു വെടല ഇൻ ദ രാഗ് ഹനുമത്തോടി സെറ്റ് ടു രൂപകതാൾ.
0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബോംബെ സിസ്റ്റേഴ്സ് പാടിയ ത്യാഗരാജസ്വാമികൾ രചിച്ച ശ്രീരംഗം പഞ്ചരത്ന കൃതികൾ. വയലിൻ കുമാരി എ. കന്യാകുമാരി. മൃദംഗം ശ്രീ ശ്രീമുഷ്ണം വി. രാജാറാവു. ഖടം എൻ. ഗോവിന്ദരാജൻ. ഇനി ദേവഗാന്ധാരി രാഗത്തിൽ വിനരാധ നാ മനവി എന്ന കീർത്തനങ്ങൾക്ക് ആദിതാളം.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Carnatic Classical Vocal Duet by Bombay Sisters. They are accompanied on the violin by Kumari A. Kanyakumari, on the mridangam by Shri Shri Mushnam V. Raja Rao, and on the ghatam by N. Govindarajan. Now listen to a composition of Vinaradhana Manavi, Indirag Devagandhari, set to Aditaal.

0: ദേവഗാന്ധാരി രാഗത്തിൽ വിനരാത നാ മനവി എന്ന കീർത്തനമാണ് കേട്ടത്. ആദ്യ താളം.
1: യു വിൽ ലിസ്ണിംഗ് ടു വിനരാതന മനവി ഇൻ ദി രാഗ് ദേവഗാന്ധാരി സെറ്റ് ടു ആദി താൾ.
0: ഇനി കാംബോജി രാഗത്തിൽ ഓ രംഗശായി എന്ന കീർത്തനം കേൾക്കാം. ആദ്യ താളം.
1: നെക്സ്റ്റ് ഈസ് ഓ രംഗശായി ഇൻ ദി രാഗ് കാംബോജി സെറ്റ് ടു ആദി താൾ.

0: കാംബോജി രാഗത്തിൽ ഓ രംഗശായി എന്ന കീർത്തനമാണ് കേട്ടത് ആദ്യ താളം.
1: യു ആർ ലിസ്ണിംഗ് ടു ഓ രംഗശായി ഇൻ ദ രാഗ് കാംബോജി സെറ്റ് ടു ആദ്യ താൾ.
0: ഇനി
2: കാപ്പി രാഗത്തിൽ മീവല്ല എന്ന ത്യാഗരാജസ്വാമികൾ കൃതി കേൾക്കാം ഖണ്ഡചാപ്പ് താളം.
3: ദിസ് ഇസ് രാഗം 2470 TH എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.
1: നെക്സ്റ്റ് ഇസ്
3: എ കമ്പോസിഷൻ ഓഫ് സെയിം ത്യാഗരാജ മീവല്ല ഇൻ ദ രാഗ് കാപ്പി സെറ്റ് ടു ഖണ്ഡചാപ്പ് താൾ.

0: കാപിരാഗത്തിൽ മീവല്ല എന്ന ത്യാഗരാജസ്വാമികൾ കൃതിയാണ് കേട്ടത്. ഖണ്ഡചാപ്പുതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു അനദർ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, മീവല്ല ഇൻ ദ രാഗ് കാപി, സെറ്റ് ടു ഖണ്ഡചാപ്പുതാൾ.
0: അവസാനമായി പുന്നാഗവരാളി രാഗത്തിൽ കനകശൈല എന്ന കൃതി കേൾക്കാം. ശ്യാമശാസ്ത്രികൾ കൃതി ആദിതാളം.
1: Bombay Sisters conclude their vocal recital with a composition of Shyama Shastri, Kanaga Shaila, in the rag Punnaga Varali, set to Adithaal.

0: പുന്നാഗവരാളി രാഗത്തിൽ കനകശൈല എന്ന ശ്യാമശാസ്ത്രികൾ കൃതിയാണ് കേട്ടത് ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് ശ്യാമശാസ്ത്രി കനകശൈല ഇൻ ദ രാഗ് പുന്നാഗവരാളി സെറ്റ് ടു ആദിതാൾ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ബോംബെ സിസ്റ്റേഴ്സ് അവതരിപ്പിച്ച സംഗീത കച്ചേരി. വയലിൻ കുമാരി കെ ഉഷ, മൃദംഗം തൃശൂർ സി നരീന്ദ്രൻ, ഖടം എൻ ഗോവിന്ദരാജൻ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH.
2: ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് വോക്കൽ റിസൈറ്റൽ ബൈ ബോംബെ സിസ്റ്റേഴ്സ്. അക്കംപനിയിങ് ആർട്ടിസ്റ്റ് വർ കുമാരി കെ ഉഷ ഓൺ ദ വയലിൻ, തൃശൂർ സി നരേന്ദ്രൻ ഓൺ ദ മൃദംഗം, ആൻഡ് എൻ ഗോവിന്ദരാജൻ ഓൺ ദ ഘട്ടം. ദിസ് പ്രോഗ്രാം ഇസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. ഫോർ രാഗം 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: രാഗം 24/7 DTH ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ആർ കെ സൂര്യനാരായണ അവതരിപ്പിക്കുന്ന ഗായത്രി വീണ കച്ചേരി കേൾക്കാം. ആദ്യം ശ്രീ രാഘവേന്ദ്ര എന്നാരംഭിക്കുന്ന വർണ്ണം കേൾക്കാം. രാഗം ഹംസനാദം ആദിതാളം.
2: This is Ragam 24/7 DTH. Anytime Indian music. Listen to Gayatri Veena recital by R. K. Suryanarayana. He begins his Gayatri Veena recital with a varnam, Shri Raghavendra, in the rag Hamsanadam set to Aditaal.

0: ശ്രീ രാഘവേന്ദ്ര എന്ന വർണ്ണമാണ് കേട്ടത് ആദ്യ താളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ വർണം ശ്രീ രാഘവേന്ദ്ര ഇൻ ദ രാഗ് ഹംസനാദം സെറ്റ് ടു ആദിതാൾ.
0: ഇനി ശങ്കരാഭരണം രാഗത്തിൽ സ്വര രാഗ സുധാരസ എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. ആദ്യ താളം ത്യാഗരാജ സ്വാമികൾ കൃതി.
1: കണ്ടിന്യൂയിങ് ഹിസ് ഗായത്രി വീണ റിസൈറ്റൽ ഹി വിൽ നൗ പ്രസന്റ് എ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ സ്വര രാഗ സുധാരസ ഇൻ ദ രാഗ് ശങ്കരാഭരണം സെറ്റ് ടു ആദിതാൾ.

0: ത്യാഗരാജ സ്വാമികൾ രചിച്ച സ്വര രാഗ സുധാരസ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ശങ്കരാഭരണം, ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് സെയിൻ ത്യാഗരാജ, സ്വര രാഗ സുധാരസ. ഇൻ ദ രാഗ് ശങ്കരാഭരണം, സെറ്റ് ടു ആദിതാൾ.
0: രാഗം 24/7 DTH. ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആർ കെ സൂര്യനാരായണ അവതരിപ്പിക്കുന്ന ഗായത്രി വീണ കച്ചേരി. ഇനി നന്നു പാലിംപ എന്ന കീർത്തനം കേൾക്കാം. രാഗം മോഹനം, ആദിതാളം, ത്യാഗരാജ സ്വാമികൾ കൃതി.
1: This is Ragam 24/7 DTH. Anytime Indian music. You are listening to Gayatri Veena recital by R. K. Suryanarayana. Now listen to a composition of Saint Thyagaraja, Nannu Palimpa. In the rag Mohanam, set to Adithal.

0: മോഹനം ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, നന്നു പാലിംപ. ഇൻ ദ രാഗ് മോഹനം, സെറ്റ് ടു ആദിതാൾ.
0: ഇനി ഗംഭീര നാട്ടാരാഗത്തിൽ തില്ലാന കേൾക്കാം, ആദിതാളം, തുടർന്ന് മംഗളം കേൾക്കാം.
1: ആർ കെ സൂര്യനാരായണ കൺക്ലൂഡ്സ് ഹിസ് ഗായത്രി വിനർ റെസൈറ്റൽ വിത്ത് എ തില്ലാന ഇൻ ദ രാഗ് ഗംഭീര നാട്ട സെറ്റ് ടു ആദിതാൾ, ഫോളോഡ് ബൈ മംഗളം ഇൻ ദ രാഗ് മധ്യമാവതി.

0: ഗംഭീര നാട്ട രാഗത്തിൽ തില്ലാനയും മധ്യമാവതി രാഗത്തിൽ മംഗളവുമാണ് കേട്ടത്.
1: യു ആർ ലിസ്ണിംഗ് ടു എ തില്ലാന ഇൻ ദ രാഗ് ഗംഭീര നാട്ട സെറ്റ് ടു അരിതാൾ ആൻഡ് ഫോളോഡ് ബൈ മംഗളം ഇൻ ദ രാഗ് മധ്യമാവതി.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ആർ കെ സൂര്യനാരായണ അവതരിപ്പിച്ച ഗായത്രി വീണ കച്ചേരി. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു ഗായത്രി വീണ റെസൈറ്റൽ ബൈ ആർ കെ സൂര്യനാരായണ. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ഓൾ ഇന്ത്യ റേഡിയോ തിരുവനന്തപുരം. ഫോർ രാഗം 24/7 DTH, എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ കെ എസ് ഗോപാലകൃഷ്ണൻ പുല്ലാങ്കുഴലിൽ വായിച്ച കൃതികൾ കേൾക്കാം. സി രാജേന്ദ്രൻ വയലിൻ, തിരുവനന്തപുരം വി സുരേന്ദ്രൻ മൃദംഗം, തൃപ്പൂണിത്തുറ എൻ രാധാകൃഷ്ണൻ ഘടം. Now we bring you a flute recital by K.S. Gopalakrishnan. He is accompanied on violin by C. Rajendran, on Mridangam by Thiruvananthapuram V. Surendran, and on Khadam by Thrippunithura N. Radhakrishnan. Adim, Pattanam Subramaniyayar Chittapeduthiya Navaragamalika Varnam, Adi Thalam. K.S. Gopalakrishnan starts his recital with Navaragamalika Varnam, Adi Thalam, composition by Pattanam Subramaniyayar.

അടുത്തത് അമൃതവർഷിണി രാഗത്തിലുള്ള മുത്തയ്യ ഭാഗവതരുടെ കൃതിയായ സുധാമയി രൂപകതാളം. നെക്സ്റ്റ് ഈസ് എ കോമ്പോസിഷൻ ഇൻ രാഗ അമൃതവർഷിണി, സെറ്റ് ടു രൂപകതാള, കോമ്പോസ്ഡ് ബൈ മുത്തയ്യ ഭാഗവതർ, സുധാമയി.

കെഎസ് ഗോപാലകൃഷ്ണന്റെ പുല്ലാങ്കുഴൽക്ക് ചേരിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സി രാജേന്ദ്രൻ വയലിൻ, തിരുവനന്തപുരം വി സുരേന്ദ്രൻ മൃദംഗം, തൃപ്പൂണിത്തുറ എൻ രാധാകൃഷ്ണൻ.

ഈ കച്ചേരിയിലെ അവസാന ഇനം ത്യാഗരാജകൃതിയായ നന്നുപാലിംപ മോഹനരാഗം ആദിതാളം. ദ ലാസ്റ്റ് ഐറ്റം ഇൻ ദിസ് റിസൈറ്റൽ ഈസ് നന്നുപാലിംപ കമ്പോസ്ഡ് ബൈ ത്യാഗരാജ സെറ്റ് ടു ആദിതാള ഇൻ രാഗ മോഹനരാഗം.

ഇതുവരെ നിങ്ങൾ കേട്ടത് കെ എസ് ഗോപാലകൃഷ്ണന്റെ പുല്ലാങ്കുഴൽ കച്ചേരി. സി രാജേന്ദ്രൻ വയലിൻ, തിരുവനന്തപുരം വി സുരേന്ദ്രൻ മൃദംഗം, തൃപ്പുണിത്തുറ എൻ രാധാകൃഷ്ണൻ ഖടം. യു ആർ ലിസണിംഗ് ടു എ ഫ്ലൂട്ട് റിസൈറ്റൽ ബൈ കെ എസ് ഗോപാലകൃഷ്ണൻ. ഹി വാസ് അക്കമ്പനീഡ് ബൈ സി രാജേന്ദ്രൻ ഓൺ വയലിൻ, തിരുവനന്തപുരം വി സുരേന്ദ്രൻ ഓൺ മൃദംഗം ആൻഡ് തൃപ്പുണിത്തുറ എൻ രാധാകൃഷ്ണൻ ഓൺ ഖടം. രാഗം ഡി ടി എച്ച് ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. This program was the contribution of Thrissur Station of All India Radio for Ragam 24/7 DTH channel, Anytime Indian Music.